ബ്രഹ്മത് രഹ ഏക് ശബദതി ലവലാഹി നവനിധി അഠാരഹ സിദ്ധി പിഛൈ ലഗിയാ ഫിരൈ ജോ ഹർ ഹൃദയ സദാ വസായേ ബ്രഹ്മ ബിന്ദൈ തിസദാ ബ്രഹ്മത് രഹ ഏക് ശബദ ലവലാഹി